0: ഒരുത്തരോടു ചന്ദ്രിക്കണമെങ്കിൽ കാവ്യസ്തരം കുര പഠിക്കണം.
1: ഒരുത്തരോട് എതിർക്കണമെങ്കിൽ കാവ്യസ്തരം കുര പഠിക്കണം.
0: കാവ്യസ്തരം കുര പഠിച്ചാലും ഗുരുത്തമായി തന്നെ പഠിക്കണം.
1: കാവ്യസ്തരം കുര പഠിച്ചാലും പോലെ ഗുരുത്തമായി തന്നെ പഠിക്കണം.
0: ഗുരുത്തമായി തന്നെ പഠിച്ചാലും പോലെ മറക്കുമ്പോൾ കവി യുദ്ധിക്കണം.
1: ഗുരുത്തമായി തന്നെ പഠിച്ചാലും പോലെ മറക്കുമ്പോൾ കവി യുദ്ധിക്കണം.
0: മറക്കുമ്പോൾ കവി യുദ്ധിച്ചാലും പോലെ ഗുരു ണ്ടെന്നറിയണം.
1: കുറിച്ചാലും പല
0: ഗുരുവിനെ
1: അറിയണം.